0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. ദിവ്യരാജ്യകടുക്ക് എമ്മിഹായഹുതിരിന വരങ്ങു ഫാവരി വര പാചവരി രേഖങ്ങിതുമും അതി എമ്മിഹായഹുതിരിന ദുളഹോ സിഹതകങ്ങിതുമും ദുളഹോ പ്രോഗ്രാമായ കീഗ മിരേ മിബദ്ദൽ കൊല്ലി അളുകൺ നാഫിസ അബ്ദുർ റഷീദ്
1: അതി അളുകൺ മറിയം ഷഹാമ ദുളഹോ സിഹതകി അളുകൺ മിന ലിപ്ഫവാൻ വര ബൊഡു നിയുമത മി നിയുമ ദെമഹെട്ടുമ വക്കി കഹല കന്തത്തകെ വെസ് അളുകൺ മിങ് എബ കുരഞ്ചെഹെ ഹെലിഫെലി വെളുമ കഷ്ടത്തു അതി മിങ്ഹമ കെവുമെ വെസ് ഗെങ്ങുളങ് എബ ചെഹെ
0: വര മുഹിമു വാഹകതകെ ഷഹാമതി ഫാഹ കുരിദിൻ അളുകൺ മിങ്ങെ മിരേഗ പ്രോഗ്രാം ഗൈസ് വര മുഹിമു മൗലുവക വാഹക ദക്കമുന് ദാണ മി ഹമ ഫാഹ കൊല്ലാണ കൊമ്മെ ഗേഗെ വെസ് എമ്മെ ബൊഡു ഉഫലകവ്വെഗെൻ ദാണി നുണമ ബൊഡു ഉഫലകി ഹദി മുളി ആയലാഗെ ദിരുമകി ഗേതെരെ ഗൈവെ കുടകുജ്ജെഗെ ഹീലുമ കുളിലാ കുളിലുമുഗെ അടുന്ന എഹനു ഷഹമ എനമെസ് എ കുട കുട ഹഷിഗണ്ട വർബലികമെ നുവത ബലിമടുകമെ ദിമാവാ ഹിന്ദു മുളി ഗേതിരേഗെ ഉഫാവരികം കുട ഹിന്ദു കുളിഗെ തിരേഗ മീ ഹമ എഹൻ കമക ബദലവെഗെ മിദനി കുടകുദിന്നകി ഹമഗാമെസ് ബൊഡെതി മീഹുന്ന ഖിലാഫ ഇക്കുദിന്ന വാ ഉന്ദഗൂത ദുലും ബുണദെൻ അതി നുദന്ന കുദിന്ന കമ വാതിവെ ഇക്കുദിൻഗെ സിഹത ഹാസ സമാൽകമെ ദിനുമകി കൊമ്മെ ബെലെനിവരിയഗെ വെസ് എമ്മെ ബൊഡു മസൂലിയത് എമ്മെ ബൊഡു സിമ്മ മി സിമ്മ ഫുരിഹമയൻ അദാ കുറുമ ഹുരിഹാ ബെലെനിവരിം വെസ് ഹമ ಪುಡಮ್ಮ ಸೆಕೆ ಕುರಮುಂದ ಕಂಬಿ ಫುರಸತ್ ಕಾಳ್ಗನ್ ಮೇ ಫಾಹ ಕೊಲ್ಲ ಕುರಿವೆಸ್ ಫಾಹ ಕೊಲ್ಲಗತ ಅಳ್ಗನ್ ಮೇಗೆ ಮಿರೇಗ ಪ್ರೋಗ್ರಾಮ್ ಗ ವಾಹಕ ದಕ್ಕಮು ದಾಣಿ ವರ ಹಾಸ ಮೌಲುವಕ ವರ ಮುಹಿಮ ಮೌಲುವಕ ಕುಡಕುದಿನ್ನ ಆಮುಕೊಜ್ಜೆಹೆ ಬಲತಕ ಗುಳೆ ಗೊತ್ತು

മാവരിനക്കി, യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, അദ്നാൻ അഹമ്മദ് റഷീദ്, റഹീം അലി വഹീദ്, റായ അസീസ ഫാറൂഖ്, റാംസ ഫാത്മത് സുമ്ന, സീന ഫാത്മത് വഹീദ, റായ ഫിന ഫിരാഗ്, അതി ലീഷൻ നാഷ്ത അഹമ്മദ്. മ്യാഫ്താഗ് സ്വാഖു ഷേളി മരിയമാത് ഫാദ്നാൻ, ഉഫദ്ദായക് ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗ് മിസിൽസ്ലാഗ് മുളിൻ ആ പേക്കായക്കു ബദ്ദൽ വലുങ്ക ഉമ്മീദുക അൾഗുനേഷത് നസീം വക്കിവിലാണ്. വസ്സലാമലൈക്കും.